0: ഡെങ്കു മാരാന്തികായി. മേ പ്രജാവൈദ്യ വിശേഷജ്ഞ പ്രസീല സമരവീർ.
1: ഡെങ്കു രോഗയെ സേദീമ സന്ധാ മിനിസാ ഡെങ്കു മധുരുവാൻ സഹ വൈറസ് കാണ് അപ്പ പരിസരയെ തിബിയുത്തുയ. ഡെങ്കു മധുരുവാൻ അപ്പ പരിസരയെ സിറ്റിന്നേ വർഗദേക്കിപ്റ്റായി സഹ ഇഡീസ് എൽബോപിക്ടസ് ചന മധുരു വർഗദേക്കി. ഡെങ്കു വൈറസ് കാണ് ഹത്തറക് തീയണ എക്ക ദക്ക തുണ സഹ ഹത്തറ മിനിസാ അപ്പട്ട് ജീവിത കാലയെ തുളതി ഡെങ്കു രോഗയെ ഹത്തറ വത്താവാക് വെളതി ഹെക്ക.
0: ഡെങ്കു മാരാന്തികായി.
2: ඔබත් විදෙස් අධ්‍යාපනය සඳහා සිහින දකින්නෙක්ද? O-level, A-level හෝ උපාධියෙන් පසු ඔබගේ උසස් අධ්‍යාපනය මහා බ්‍රිතාන්‍ය හෝ ඔස්ට්‍රේලියාවේ පිළිගත් විශ්වවිද්‍යාලයකින් අවම වියදමකින් හදාරා විදෙස් අධ්‍යාපන සිහිනය සැබෑ කරගන්න. අධ්‍යාපනයෙන් පසු වසර දෙකේ සිට ඉහළට පූර්ණ කාලීන රැකියා අවස්ථා, ශිෂ්‍යත්ව දීමනා වට්ටම් ඇතුළු තවත් බොහෝ තේ. වැඩි විස්තර සඳහා අමතන්න WhatsApp කරන්න 0718 492 492, 0718 392 477. Global University Partners, No. 221 Dharmapala Mavata, Colombo 7.